0: അതെ, നോമിസ് റോമി സലാമോ നിമിഗം മിതിയൈ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എച്ച് ഡി സി യ മോൾഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടി കോളേജ് ഗുളികൻ കുറിയ ഗെന്തിയ വിലും തിരുക്കമലും പ്രോഗ്രാം നിമു മബേ വി ഹാസ് റസ്മിയാത് മി റസ്മിയാത് മി ബേബുണി റിഹിന്ദി സ്കൂൾ ഹോൾഗ മി റസ്മിയാത് ഷറഫിർ കൊത്തെവി രാജക് ഇസൈസൽ ജംഹൂരി ആഗാമി കമലും മേഡം സാജിത മുഹമ്മദ് എ ഗെത്രും മി റസ്മിയാത് ഗ സിഹത ആയ ഇജ്തിമാ ബെഹെ വസീർ ഖീല അലി പാവരവിടാനവി അതി എച്ച് ഡി സി ഗെ മാനേജിംഗ് ഡിറക്ടർ ബാവര വിടാനവി എച്ച് ഡി സി ഗെ ബോർഡ് ഗെ ബൈ മെമ്പറും ബാവര വിടാനവി അമ്മയായി എച്ച് ഡി സി ഗെ ബൈ ഇസ് വെരിന്ന മോൾഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജ് ഗെ ബൈ ഇസ് വെരിന്ന മി ദിമാസസാഗെ മോസഫും ബാവര വിടാനവി ദിൻ എ ഗെത്തുറും മി രസ്മിയാത്തുക മി ബാവര വെഫമി വണി മി രസ്മിയാത് കെ എം എ ഷറഫ് എം എ ഷറഫെരിങ് കമുകവ മി രസ്മി മി പ്രോഗ്രാം ഗെ ബാവരി മി രസ്മിയാത് കെ തെരേ മി ഫാറുഗെ പ്രോഗ്രാം ഗെ സത്യക ഹൈദ്യ ഹഫാസ് ബാവരിന്ന ഹന്ദാണി ലിയും മി വണി ഹവാൽ കൊദ്ദെവാഫ് എ ഗെത്തും റും മേഡം സാജിദ മുഹമ്മദ് മി രസ്മിയാത് കെ ബാവരിന്ന മുഖാതബ് കുറവ വാഹക് ഫുൾ ദെക്കവി അത് എച്ച് ഡി സി ഗെ എം ഡി വിസ് രസ്മിയാത് കെ ബാവരിന്ന മുഖാതബ് കുറവ വണി വാഹക് ഫുൾ ദക്കുവാഫ വിലുന്തരി കമ്പലും പ്രോഗ്രാം നിമ്മുമറ്റക്ക കുറിയ ഗെന്തിയ മി ഹാസ രസ്മിയാത്തു തിബെഫുന ഹമയ റിഹന്തി സ്കൂൾ ഹോളും മി ഗെനസ്തിനി അർഗുൺ ഫാത്മത് സീനത്ത് മി രസ്മിയാത് ഗെനസ്തിന മുഖ അർഗുൺ ഗെ ടെക്നിക്കൽ എഹി തെരിന്നക്കി ഇസ്മായിൽ ഷുജാ അതെ ആദം റമീസ് മി ഹാ ഹിസാബും മി രസ്മിയാത് ഗെനസ്തിന മറ്റക്ക കുറിയ മി ഗെന്തിയ ഹാസ ലൈവ് കവറേജ് നിമ്മാലാഫ് ദിവരാജ കടുക്കി സ്റ്റുഡിയോ ഹവാൽ കൊള്ളാണ്
1: മികനസ്തിനി വിലുന്തരി കമ്പലും പ്രോഗ്രാം ഇവന്റ് നിമുമുഗ രസ്മിയാത് ബെഫുന ഹമയ വകുത്തു മിഹാറു ഗഡിങ് ഫസ്റ്റ് ഗഡി 30 മിനിറ്റ് തിബെഫ്ലും അടോ സോം തേകിന്ദവണി ദ്വി രാജ്യാടു
2: ഇൽമി നൂറും ഹിത്തം ആരോ കുറുവ ദെദുണിയെ ബാജ്വരികമ മഗു ദക്കാതെ
3: തുളഹയോ ഫുതും തെരി ഉഫാവിർ ദിരുൾമക രാസ്ത ഫഹി കൊത്തെ
2: ഉമ്മീദു ആ കൊദ്ദി എക്കണിവരികം ഫിലുവാതെ
3: ദിവഹിരാജ്യകെ അടു
2: ഇംഹാ 47.9 kHz മീഡിയം വേവ്
3: 89 MHz FM ബാൻഡ്
4: രാജ്യ രാജ്യം ബേരുഗെ ഫണ്ണാണുങ്കെ എമ്മെ ഫഹുഗെ മസക്കെത്തക ദായിരാഗെ ഷൗകുവരി ഖബർ തകായകു
5: ഫിൽമീ ദുനിയ
6: സിനിമാ തക്കും സീരീസ് തക്കും അതി ഫിൽമു തക്കും
7: അന്ന് മാഫ് കൊടു കമണ
4: ഫിൽമി ഫണ്ണാണുന ഗുളുംഹുരി ഖബറുത
8: OTT പ്ലാറ്റ്ഫോം തവഗെ സീരീസ് തക കുറു ഫിലിം തകുഗെ വാഹകത
9: ദിവേരാജ്യ ഗഡു മുനുഫുഹി ഫിലിമുഗെ ദായരായ ഫിലിമി ഏകേകി ഖബറു തഗെനിസ് തിനുമ
5: ഫിലിമി ദുനിയ
8: ഹോണിയർ ദുവഹുഗെ മെന്ദുരു കുരി എഗാരകടി ഫണര
4: എൻഹാസ് 47.9 kHz മീഡിയം വേവ് അദി 89 MHz FM ബാൻഡ്
8: ഹമേകണി ദിവേരാജ്യ ഗഡു
10: ഹിമബിഹി ജെഹിഫാവാ മീഹകു കെസ്സാ കിംബിഹിയളുമും വേഗതെരെയ വൈറസ് ഫെതുരെഗെൻ ദിയുമും ഹിമബിഹി ഫെതുരെ ബന്ധു തനെഗ്ഗാണമ ദെഗഡിരെൻ ഹായിരുവന്തെൻ വേഗതെരേഗ വൈറസ് ഹുരെ
11: വൈറസ്ഗെ അസർ ഹുരി തനെഗ്ഗ അല്ലുമഫോ ലൊലാ നേഫത ആഗാഗ അല്ലുമും ഹിമബിഹി ഫെതുരെ
12: ബയ്യ ദെക്കുള ദിഫാ ഇബാറു നിമ്മീഹും അതി മീസിൽസ് വെക്സിൻഗെ ദെ ഡോസ് ഫുരിഹമു കൊഫാ നുവാ ഫറാത്തക ബാലി ജഹമുഗെ ഫുർസത് ബൊഡു ಹಿಮಬಿಹಿಗೆ ಅಲಾಮತೆ ಫೆಣಿಜನಮ ಲಸ್ನು ಕುರವ ಸಿಹಿ ಫರುವ ಹೋದವ
13: ದೌಲತ್ ಕೆಕೆಕಿ ಮೊಸಸಾತ ಕುಂದೆಬ್ಬ ಖಿದ್ಮೆತ್ತಕ ಮಾಲುಮತ್ ಸಾಫ್ ಕುರುಮ ಫೆಶಿಗೆ ಒಂದೇನ್ ಖಿದ್ಮೆತ್ತ ಫಸಿಯ ಕಮಾಯಕಿ ಹೋದೇನು ಗೊತ್ತ ಕಮಾಬೆಹೆ ಇದಾರತೋ ಗೆಹಿ ತಿರಿ ಕಮಾಯಕಿ ಸಾಫ್ ಕೋ ಒಳು ತಿಳುವಾದೆನಿ ഫൈ ഖിദ്മെ മി പ്രോഗ്രാമ
14: കൊമെ ബുരാസ്പതി ദോഹഗെ മെന്ദുരു ദേ ജഹായ സ്റ്റുഡിയോയും വകുതും റിപ്പീറ്റ് ഹുക്കുർ ദോഹഗരെ ദിഹൈ ജഹായ
15: ഹമയ കണി
1: ದಿವಿಹಿ ರಾಜ್ಯಗೆ ಆಡು
15: ಫೈ ಹಿದಮೆ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികം മായകോ
0: എക്വെരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്